ഭക്തിഗീതകള കാര്യക്രമത്തിൽ ഇന്നു കേളോണ. തീർത്ഥ നേരത്ത് നേരത്ത് കുളിച്ചിട്ട് ബൊവീരിയണ്ട പ്രമോദ് ഗണപതിയവര രചനയു ഹാടിത്താരെ ബോപ്പണ്ട സരള കറുമ്പയ്യ.